ഡെത്ത് ന്യൂസ് ജനതാവ് വിശ്വാസകരണ സത്യ ഡെത്ത് ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് വിളവ് ഉദ്ദേശന 9:24 മിന്ന് ദെൻ ലബുണു പുവതാക് സമഗി ജനബലവേഗി ഹൊറണ സംവിധായക ചരിതബേ സിംഹ മഹതാ സഹ ഹിട്ടപ്പു അമാത്യ ജനാധിപതി നീതിജ്ഞ വിജയദാസ രാജപക്ഷ മഹതാഗേ പുത് രകിത രാജപക്ഷ മഹതാ അല്ലസോ ദൂഷണ ചോദന വിമർശന കൊമിഷൻ സഭാ വിസിൻ അത്തടങ്കൂട ഗണതിബിനവാ സംവിധാനാത്മക അപരാധ കരുവെക്കു ബവകിയന നദുൻ ചിന്തക വിക്രമരത്നന ഹോത് ഹറക്കട നമെത്താകിൻ അല്ലസ് ലബാഗത് ബവട കെരിന വിമർശനയകട ദാലവായി ഓൻ മെലിസ് അത്തടങ്കൂട ഗണതൈ പെവസെന്നി നദുന് ചിന്തക വിക്രമരത്നന ഹോത് ഹറക്കടാനമെത്ത ത്രസ്തവാദിയ വെലക്വീമേ പണതിയട്ടി രണ്ടവാഗണു ലബസിറ്റ്നവ ഇമ രണ്ടവും നിയോഗ ഇവത്കര ഒഹു രക്ഷിത ബന്ധനാഗാര ഗതകിരീമ സന്ധായി മെലിസ് അല്ലസ് ലബാഗത് ബവ കിയവെന്നി മീട്ട പെര നടുകടയുത്തക് വെനുവിൻ അധികരണേട്ട രഗന അവസ്ഥാവക് നദുന് ചിന്തക വിക്രമരത്നന ഹോത് ഹറക്കടാനമെത്ത മേ സംബന്ധിൻ ചോദനാക്കല വിമർശന ആരംഭകിരുണേത് ഏ അണുവായി മിന്ന് ഇമ പൂവതനവതാത് സമഗി ജനബലവേഗി ഹൊറണ സംവിധായക ചരിതബേ സിംഹ മഹതാ സഹ ഹിട്ടപ്പു അമാത്യ ജനാധിപതി നീതിജ്ഞ വിജയദാസ രാജപക്ഷ മഹതാഗേ പുത് രകിത രാജപക്ഷ മഹതാ അല്ലസോ ദൂഷണ ചോദന വിമർശന കൊമിഷൻ സഭാ വിസിൻ അത്തടങ്കൂട ഗണതിബിനവ സംവിധാനാത്മക അപരാധ കരുവെക്കു ബവകിയന നദുൻ ചിന്തക വിക്രമരത്നന ഹോത് ഹറക്കട നമെത്താകിൻ അല്ലസ് ലബാഗത് ബവട കെരിന വിമർശനയകട അദാലവായി ഓൺ മെലിസ് അത്തടങ്കൂട ഗണതൈ പെവസെന്നി നദുൻ ചിന്തക വിക്രമരത്നന ഹോത് ഹറക്കട നമെത്ത ത്രസ്തവാദി വെലക്വീമേ പണത്തെയാട്ടി രഥവാഗണു ലബസിഗ്നവ ഇമ രണ്ടും നിയോഗ ഇവാത്കര് ഒഹ്വ രക്ഷിത ബന്ധനാഗാര ഗതകിരീമ സന്ധായി മെലിസ് അല്ലസ് ലബാഗത് ബവ കിയവെന്നി മീട്ട പെര നടുകടയുത്തക് വെണുവിൻ അധികരണേട്ട രഗന അവസ്ഥാവക് നദുൻ ചിന്തക വിക്രമരത്നന ഹോത് ഹറക്കട നമെത്ത മേബവട്ട ചോദനാക്കല വിമർശന ആരംഭകിരുണേത് ഏ അണുവായി